പടന്നര ഹീശ്വര ജുഗ ജുഗ വേദാനാലേ ഗാമണ തുദനോ മോഹണിയ മനമോഹന സ്വർഗമാച്ഛ പയാലേ ഗാമണ തുദനോ

ആയ തോതവേണ സിദ്ധി കിനേന പായ കരം മില നാഹി ഠാകരഹായ ആഖണ വാള ക്യാ വിചാര സിഫതി പരേ തേരേ ഭണ്ഡാര ജിസ് തോ ദേഹേ തസായ ക്യാ ചാര നാനക സച്ച് സവാർ നഹാര ആസാ മഹല്ല പഹലാ

സുഹൃത്തേട്ടാരായ സന്ത ദുഃഖി കൗണാ ഹിഠാവു നാനക് സന്ത പാവേ തലായ മലായ സന്ത ദുഃഖി അദ്വീത്തെ ടൂട്ടായ സന്ത ദുഃഖി കിത്തേ കായ ന പഹുത്യായ സന്ത ദുഃഖി കോ ദയാൻ പ്രഭായ സന്ത ദുഃഖി